0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ മൈസൂർ നാഗമണി ശ്രീനാഥ് അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി കേൾക്കാം. ആദ്യം അവരോഗമോ എന്നാരംഭിക്കുന്നു രാഗം സരസാംഗി ഖണ്ഡചാപ്പ് താളം ഗോപാലദാസ കൃതി.
2: This is Ragam 24/7 DTH anytime Indian music. Listen to Carnatic vocal recital by Mysur Nagamani Srinath. He begins his vocal recital with the composition of Gopaladasa Avarogamu in the rag Sarasangi set to Kandachaputal.

0: സരസാംഗി രാഗത്തിൽ ഗോപാലദാസ രചിച്ച അവരോഗമോ എന്ന കീർത്തനമാണ് കേട്ടത്. ഖണ്ഡചാപ്പ് താളം.
1: യു ആർ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് ഗോപാലദാസ അവരോഗമോ ഇൻ ദ രാഗ് സരസാംഗി സെറ്റ് ടു ഖണ്ഡചാപ്പ് താൾ.
0: ഇനി മാമവധുശ്രീ എന്നാരംഭിക്കുന്നു രാഗം ഹിന്ദോളം ആദിതാളം മൈസൂർ വാസുദേവാചാർ കൃതി.
1: Continuing his vocal recital, he will now present a composition of Mysore Vasudevachar, Mama Vadushri, in the rag Hindolam, set to Adithal.
2: Mama

0: മൈസൂർ വാസുദേവാചാർ രചിച്ച മാമവധുശ്രീ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ഹിന്ദോളം, ആദിതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു ദ കമ്പോസിഷൻ ഓഫ് മൈസൂർ വാസുദേവാചാർ, മാമവധുശ്രീ എന്ന രാഗ ഹിന്ദോളം, സെറ്റ് ടു ആദിതാൾ.
0: രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈസൂർ നാഗമണി ശ്രീനാഥ് അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. ഇനി ശംഭോ ശിവശങ്കര എന്നാരംഭിക്കുന്ന സ്വന്തം കൃതികൾക്കാം. രാഗം ഹംസ നന്ദി, ഖണ്ഡചാപ്പ് താളം.
1: ദിസ് ഇസ് രാഗം 24/7 DTH, എനി ടൈം ഇന്ത്യൻ മ്യൂസിക്. യു ആർ ലിസ്ണിംഗ് ടു

0: ശംഭോ ശിവശങ്കര എന്നാരംഭിച്ച സ്വന്തം കൃതിയാണ് കേട്ടത്. രാഗം ഹംസാനന്ദി, ഖണ്ഡചാപ്പ് താളം.
1: യു വർ ലിസ്ണിംഗ് ടു ഹിസ് ഓൺ കോമ്പോസിഷൻ ശംഭോ ശിവശങ്കര ഇൻ ദ രാഗ് ഹംസാനന്ദി സെറ്റ് ടു ഖണ്ഡചാപ്പ് താൾ.
0: അവസാനമായി മഹാരാജ സ്വാതി തിരുനാൾ രചിച്ച ജയ ജയ പത്മനാഭ എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം മണിരംഗ്, ആദിതാളം.
1: മൈസൂർ നാഗമണി ശ്രീനാഥ് കൺക്ലൂഡ്സ് ഹിസ് വോക്കൽ റിസൈറ്റൽ വിത്ത് എ കമ്പോസിഷൻ ഓഫ് മഹാരാജ സ്വാതി തിരുനാൾ ജയ ജയ പത്മനാഭ ഇൻ ദ രാഗ് മണിരംഗ് സെറ്റ് ടു ആദിതാൾ.

0: ജയ ജയ പത്മനാഭ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം മണിരംഗ്, ആദിതാളം മഹാരാജ സ്വാതി തിരുനാൾ കൃതി.
1: യു വർ ലിസ്ണിംഗ് ടു എ കമ്പോസിഷൻ ഓഫ് മഹാരാജ സ്വാതി തിരുനാൾ, ജയ ജയ പത്മനാഭ ഇൻ ദ രാഗ് മണിരംഗ് സെറ്റ് ടു ആദിതാൾ.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് മൈസൂർ നാഗമണി ശ്രീനാഥ് അവതരിപ്പിച്ച സംഗീത കച്ചേരി. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു കർണാട്ടിക് വോക്കൽ റെസൈറ്റൽ ബൈ മൈസൂർ നാഗമണി ശ്രീനാഥ്. ദിസ് പ്രോഗ്രാം വാസ് ബ്രോട്ട് ടു യു ബൈ ഓൾ ഇന്ത്യ റേഡിയോ തിരുവനന്തപുരം. ഫോർ രാഗം 24/7 DTH, എനി ടൈം ഇന്ത്യൻ മ്യൂസിക്.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ പാലക്കാട് രാമഭാഗവതർ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി കേൾക്കാം. ആദ്യം തോടി രാഗത്തിൽ കദ്ദനു വാരികി എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. ആദ്യ താളം ത്യാഗരാജ സ്വാമികൾ കൃതി.
2: This is Ragam 24/7 DTH, anytime Indian music. Listen to Carnatic vocal recital by Palakkad Ramabhagavathar. He begins his vocal recital with a composition of Saint Tyagaraja, Kaddanu Variki, in the rag Todi, set to Adithal.

0: ത്യാഗരാജ സ്വാമികൾ രചിച്ച കദ്ദന് വാരികി എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം തോടി, ആദി താളം.
1: യു ആർ ലിസണിംഗ് ടു എ കോമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ, കദ്ദനു വാരികി, ഇൻ ദി രാഗ് തോടി, സെറ്റ് ടു ആദി താൾ.
0: ഇനി പൂർവി കല്യാണി രാഗത്തിൽ പരമ പാവന രാമ എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. ആദി താളം, രാമനാഥപുരം, ശ്രീനിവാസ അയ്യങ്കർ, കൃതി.
1: ഹി കൺക്ലൂഡ്സ് ഹിസ് വോക്കൽ റിസൈറ്റൽ വിത്ത് പരമ പാവന രാമ, a composition by Ramanathapuram Srinivasa Iyengar, in the rag Purvi Kalyani, set to Adithal.

0: പൂർവി കല്യാണി രാഗത്തിൽ രാമനാഥപുരം ശ്രീനിവാസ അയ്യങ്കാർ രചിച്ച പരമപാവന രാമ എന്ന കീർത്തനമാണ് കേട്ടത് ആദ്യ താളം.
1: യു ആർ ലിസണിംഗ് ടു പരമപാവന രാമ, എ കോമ്പോസിഷൻ ബൈ രാമനാഥപുരം ശ്രീനിവാസ അയ്യങ്കാർ, എൻഡ് റാഗ് പൂർവി കല്യാണി, സെറ്റ് ടു ആദിതാൾ.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് പാലക്കാട് രാമഭാഗവതർ അവതരിപ്പിച്ച സംഗീത കച്ചേരി.
1: യു ആർ ലിസണിംഗ് ടു എ കർണാട്ടിക് വോക്കൽ റിസൈറ്റൽ ബൈ പാലക്കാട് രാമഭാഗവതർ.
0: രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ശ്രീമതി രാജശ്രീ ജ്യോത്സ്യർ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി കേൾക്കാം. ആദ്യം തോടി രാഗത്തിൽ ശ്രീകൃഷ്ണം ഭജമാനസ എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. ആദിതാളം, മുത്തുസ്വാമി ദീക്ഷിതർ, കൃതി.
1: This is Ragam 24/7 DTH, anytime Indian music. Listen to Carnatic vocal recital by Shrimati Rajashree Jyotsir. She begins her vocal recital with a composition of Muthuswami Dikshitar, Shri Krishnam Bhajamanasa, in the rag Todi, set to Adithal.

0: മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ച ശ്രീകൃഷ്ണം ഭജമാനസ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം തോടി, ആദിതാളം.
1: യു ആർ ലിസണിംഗ് ടു എ കോമ്പോസിഷൻ ഓഫ് മുത്തുസ്വാമി ദീക്ഷിതർ. ശ്രീകൃഷ്ണം ഭജമാനസ എന്റെ രാഗ് തോടി, സെറ്റ് ടു ആദിതാൾ.
0: ഇനി യമൻ കല്യാണി രാഗത്തിൽ ഭാവയാമി എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. ഖണ്ഡജാപ്പ് താളം

0: അന്നമാചാര്യ കൃതി.
1: ഷി കൺക്ലൂഡ്സ് അവർ വോക്കൽ റിസൈറ്റൽ വിത്ത് എ കോമ്പോസിഷൻ ഓഫ് അന്നമാചാര്യ ഭാവയാമി ഇൻ ദി രാഗ് യമൻ കല്യാണി സെറ്റ് ടു ഖണ്ഡചാപ്താൽ.

0: അന്നമാചാര്യ രചിച്ച ഭാവയാമി എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം എമൻ കല്യാണി, ഖണ്ഡജാപ്പ് താളം.
1: യു ആർ ലിസ്ണിംഗ് ടു എ കോമ്പോസിഷൻ ഓഫ് അന്നമാചാര്യ, ഭാവയാമി. എന്റെ രാഗ് യമൻ കല്യാണി, സെറ്റ് ടു ഖണ്ഡജാപ്പ് താൾ.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് ശ്രീമതി രാജശ്രീ ജ്യോത്സ്യർ അവതരിപ്പിച്ച സംഗീത കച്ചേരി. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു എ കർണാട്ടിക് വോക്കൽ റിസൈറ്റൽ ബൈ ശ്രീമതി രാജശ്രീ ജ്യോത്സ്യർ. This program was brought to you by
0: Agashavani
1: Tiruvananthapuram for Ragam 24/7.

ഇനി ശേഷാചല നായകം, മുത്തുസ്വാമി ദീക്ഷിതർ കൃതി, വരാളി രാഗം രൂപകതാളം. ലിസൺ നൗ ടു ശേഷാചല നായകം, കമ്പോസ്ഡ് ബൈ മുത്തുസ്വാമി ദീക്ഷിതർ, ഇൻ രാഗ് വരാളി, സെറ്റു താൾ രൂപക്.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: ഡോക്ടർ പന്തുല രമ പാടുന്ന സ്വാതി തിരുനാൾ കൃതികൾ ഇപ്പോൾ കേൾക്കാം. ഇടപ്പള്ളി എ അജിത് കുമാർ വയലിൻ, കെ ജയകൃഷ്ണൻ മൃദംഗം, മാഞ്ഞൂർ ഉണ്ണികൃഷ്ണൻ ഖഡം. നൗ വി ബ്രിങ് യു എ വോക്കൽ റിസൈറ്റൽ ബൈ ഡോക്ടർ പന്തുല രമ കണ്ടെയ്നിങ് സ്വാതി തിരുനാൾ കൃതീസ്. ഡോക്ടർ പന്തുല രമ റിസൈറ്റ്സ് സ്വാതി കൃതീസ്. ഷീസ് അക്കമിനേറ്റ് ബൈ ഇടപ്പള്ളി എ അജിത് കുമാർ ഓൺ വയലിൻ, കെ ജയകൃഷ്ണൻ ഓൺ മൃദംഗം ആൻഡ് മാഞ്ഞൂർ ഉണ്ണികൃഷ്ണൻ ഓൺ ഖഡം. കരുണ എന്നാരംഭിക്കുന്ന ബേഗഡ രാഗത്തിലുള്ള കൃതി രൂപകതാളം. ഫസ്റ്റ് ഐറ്റം ഈസ് ഇൻ രാഗ ബേഗഡ, സ്റ്റാർട്സ് വിത്ത് കരുണ, സെറ്റ് ടു രൂപകതാളം.

ശ്രീകാന്തം, മോഹന കല്യാണി രാഗം ആദിതാളം. നെക്സ്റ്റ് ഐറ്റം ഈസ് സേവി ശ്രീകാന്തം ഇൻ മോഹന കല്യാണി രാഗ സെറ്റു ആദിതാള.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ പന്തുല രമ ആലപിക്കുന്ന സ്വാതി തിരുനാൾ കൃതികൾ. ഇടപ്പള്ളി എ അജിത് കുമാർ വയലിൻ, കെ ജയകൃഷ്ണൻ മൃദംഗം, മാഞ്ഞൂർ ഉണ്ണികൃഷ്ണൻ ഘടം. യു ആർ ലിസണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ ഡോക്ടർ പന്തുല രമ. ഷീസ് അക്കമിനേറ്റ് ബൈ ഇടപ്പള്ളി എ അജിത് കുമാർ ഓൺ വയലിൻ, കെ ജയകൃഷ്ണൻ ഓൺ മൃദംഗം, ആൻഡ് മാഞ്ഞൂർ ഉണ്ണികൃഷ്ണൻ ഓൺ ഘടം. ഭോഗീന്ദ്ര ഷായിനം കുന്തളവരാളി രാഗം ഖണ്ഡചാപ്പത്താളം. നെക്സ്റ്റ് ഐറ്റം ഈസ് ഇൻ രാഗ കുന്തളവരാളി ഭോഗീന്ദ്ര ഷായിനം സെറ്റു ഖണ്ഡചാപ്പത്താള.

ജനനീ മാമാവ ഭൈരവിരാഗം മിശ്രചാപ്പുതാളം. ലാസ്റ്റ് ഐറ്റം ഓഫ് ദിസ് കൺസേർട്ട് ഈസ് ഇൻ ഭൈരവിരാഗ സെറ്റു മിശ്രചാപ്പുതാള സ്റ്റാർട്സ് വിത്ത് ജനനീ മാമാവ.

0: ഇതുവരെ നിങ്ങൾ കേട്ടത് ഡോക്ടർ പന്തുല രമ പാടിയ സ്വാതി തിരുനാൾ കൃതികൾ. ഇടപ്പള്ളി എ അജിത് കുമാർ വയലിൻ, കെ ജയകൃഷ്ണൻ മൃദംഗം, മാഞ്ഞൂർ ഉണ്ണികൃഷ്ണൻ ഖടം. യു ആർ ലിസണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ ഡോക്ടർ പന്തുല രമ. ഷീ വാസ് അക്കമ്പനീഡ് ബൈ ഇടപ്പള്ളി എ അജിത് കുമാർ ഓൺ വയലിൻ, കെ ജയകൃഷ്ണൻ ഓൺ മൃദംഗം, ആൻഡ് മാഞ്ഞൂർ ഉണ്ണികൃഷ്ണൻ ഓൺ ഖടം.
1: രാഗം DTH ചാനലിന് വേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം. This program was a contribution by Thrissur Station of All India Radio for Ragam 24/7 DTH channel, Anytime Indian Music.